0: environment ന് വെച്ചിപ്പോ മുമ്പത്തെ കമ്പി.
1: Radio PF International, l'Afrique qui gagne parle.